മകാമരി സരിഗമഹാഗണപതി. പരിസരി സ നിനിപമ സരിഗമഹാഗണപതി. നിത്ത നിപ്പ നിപ്പം മാരി സരി സമസപ സനി മഹാഗണപതി. ഗണപതിം മനസാ സ്മരാമി വസിഷ്ഠ വാമദേവ.

0: everyone, this is Ranjini Haridas and I have some exciting news for you if you are a student. St. Teresa's College, along with Mahatma Gandhi University and Leeds Beckett University, is presenting Kerala's first ever dual degree program in journalism and mass communication. Students in their first year will study at St. Teresa's College, Ernakulam, and their second year of studies will be completed at Leeds Beckett University, UK. On successful completion, the students will receive two degrees, an MA from Mahatma Gandhi University, Kerala, and an MSc from Leeds Beckett University, UK. This program is designed to be highly job-oriented with practical training experiences, internships in leading media companies, and international exposure. This ensures that the students can get their dream job, whether it be in journalism, mass communication, broadcasting, digital media, or anything else. Admissions have started. Applications are open to everyone. For further details, please contact +91 730 66 380 59 or visit our website www.teresas.ac.in.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും

0: പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകുളമിളകിയ ചുരുളകം. ആഹാ കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകുളമിളകിയ

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, ജണ്ട വരിശകൾ, താരസ്ഥായി വരിശ എന്നിവ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മന്ത്രസ്ഥായി വരിശകളാണ് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ കർണാടക സംഗീതത്തിൽ പ്രയോഗത്തിൽ 3 സ്ഥായികളാണുള്ളത്: മധ്യസ്ഥായി, താരസ്ഥായി, മന്ത്രസ്ഥായി എന്നിവ. അനുമന്ത്രസ്ഥായി, അതിതാരസ്ഥായി എന്നീ 2 സ്ഥായികളും കൂടി ഉണ്ട്. അത് ഇപ്പോൾ അധികം പ്രയോഗത്തിലില്ല. ഇപ്പോൾ പ്രയോഗത്തിലുള്ളത് 3 സ്ഥായികൾ. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മന്ത്രസ്ഥായി. മന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ മധ്യസ്ഥായി ഷഡ്ജത്തിന് താഴോട്ട് സ്വരങ്ങൾ. ഇപ്രകാരം താഴോട്ട് പാടുന്നതിനാണ് മന്ത്രസ്ഥായി എന്ന് പറയുന്നത്. മന്ത്രസ്ഥായി വരിശകൾ 4 ഭാഗങ്ങളിലായിട്ടാണ് പഠിക്കേണ്ടത്. ഇന്ന് നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിക്കാൻ എത്തിയിരിക്കുന്ന കുട്ടികൾ കടവന്ത്രയിലുള്ള ഗായത്രി, കലൂരിലുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറ നിവാസിനിയായ ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി എന്നിവരാണ്. മന്ത്രസ്ഥായ വരിശകൾ ആരംഭിക്കുന്നു.

മന്ത്രസ്ഥയ വരിശകൾ രണ്ടാം കാലം പാടുന്ന രീതി നമ്മൾ ഇപ്പോൾ പാടി നോക്കി. അടുത്തത് മൂന്നാം കാലം പാടണം. മൂന്നാം കാലം പാടുമ്പോൾ ഒരടിയിൽ നാല് സ്വരങ്ങൾ വരും. പാടുന്ന രീതി നമുക്ക്

മന്ത്രസേവ രസകൾ ഒന്നു മുതൽ മൂന്ന് കാലം വരെ പാടുന്ന രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി നാലാം കാലം പാടുന്ന രീതി. നാലാം കാലം പാടുമ്പോൾ ഒരു അടിയിൽ എട്ട് സ്വരങ്ങൾ വരും. നമുക്ക് നാലാം കാലം ഒന്ന് പാടി നോക്കാം.

ഗരിസാൻ സസനി സസൻ സരിഗമ പമ ഗരിസനി സരിഗമ സരിഗമ പദനിസം. നാലാം കാലം പാടുമ്പോൾ ഇടയ്ക്ക് ചെറിയ രീതിയിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒന്നുകൂടി പാടാം. 3

0: ഗരി സനി ധനി സനി സൻ സരി ഗ മ പ മ ഗരി സനി സ സനി സ സ സരി ഗ മ പ മ ഗരി സനി സരി ഗ സരി ഗ മ പ ധനി സ സനി ദ പ മ ഗരി സ സ സ ഗരി സനി ധ പ ധനി സൻ സരി ഗ മ പ മ ഗരി സനി ധനി സനി സൻ സരി ഗ മ പ മ ഗരി സനി സ സനി സ സ സരി ഗ മ പ മ ഗരി സനി സരി ഗ സരി ഗ മ പ ധനി സ.
1: നമ്മളിപ്പോൾ മധ്യസ്ഥായി, മന്ത്രസ്ഥായി, താരസ്ഥായി ഈ മൂന്ന് വരിശയിലുള്ള സ്വരങ്ങളും നമ്മൾ പാടിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ എല്ലാവരും ശ്രവിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ഡിജിറ്റൽ ഡിജിറ്റൽ ഡിജിറ്റൽ ഡിജിറ്റൽ ഡിജിറ്റൽ ഡിജിറ്റൽ.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിനെടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ചു പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. രണ്ട് ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവർ പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

कुछ अजीब थी ये शाम भी अजीब है।

0: പാട്ടുപാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന ആ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM വിളിച്ചോളൂ.
1: സലീമേട്ടന് ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
0: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: അകത്തളത്തെ രാഷ്ട്രീയം, അതായത് ഒരു ഭവനത്തിന്റെ ഉള്ളറകളിൽ പുകയുന്ന അനേകവട്ടം സങ്കീർണ ചിന്തകളും പ്രതിബന്ധങ്ങളും, പലതും പുറംകാഴ്ചയിൽ പിടികിട്ടാത്തവ, പരിഹാരം കണ്ടെത്തി നൽകാൻ എളുപ്പമൊന്നും സാധിക്കാത്തവ. അത് ചലച്ചിത്രങ്ങൾക്ക് പ്രമേയമായി മാറുമ്പോൾ ഗൗരവത്തോടെ ചലച്ചിത്രങ്ങളെ വിലയിരുത്തുന്നവരുടെ മനസ്സിൽ അമ്പരപ്പ് സൃഷ്ടിക്കുകയും ചെയ്യാം. കെ ജി ജോർജ് എന്ന ഏറ്റവും മികച്ച മലയാള സിനിമാ സംവിധായകരിലൊരാൾ 3.5 പതിറ്റാണ്ടിനു മുൻപ് ഫലവത്താക്കിയ ഒരുപിടി മനോഹര വിചിത്ര സിനിമകൾ അകത്തളങ്ങളുടെ രാഷ്ട്രീയം വല്ലാതെ വിളിച്ചു പറഞ്ഞതാണ്. പ്രേക്ഷകനിൽ ആഴത്തിലുള്ള ചിന്തകൾക്ക് മരുന്നു പകരുന്നവ, അവയിലേക്ക് സാധിക്കുന്നതുപോലെ കടന്നു ചെല്ലുന്നതാണ് ഈ സിഗ്നേച്ചർ അധ്യായം. 40 വർഷങ്ങൾക്ക് മുൻപ് 1984 ഒരു കെ ജി ജോർജ് സിനിമ വിചിത്ര കാഴ്ചകളുമായി പുറത്തിറങ്ങി. ഇന്നും സിനിമാ ചർച്ചകളിൽ അത് കൃത്യമായി തന്റെ സ്ഥാനം മറ്റു പല കെ ജി ജോർജ് ചിത്രങ്ങളും പോലെ അടയാളപ്പെടുത്തിക്കൊണ്ട് കാലാതീതമായി നിലനിൽക്കുന്നുമുണ്ട്. ആദാമിന്റെ വാരിയൽ എന്ന ഈ ചിത്രത്തെപ്പറ്റി സിഗ്നേച്ചറിൽ മുൻപും നാം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ കഥ പറയലിന്റെ ആഴങ്ങൾ ഇനിയും തേടാനുണ്ട് എന്നതാണ് പ്രചോദനമായ ചിന്ത. പ്രത്യേകിച്ച് അകത്തളങ്ങളിലെ രാഷ്ട്രീയമെന്ന ചിന്താപക്ഷത്തുനിന്ന് വിലയിരുത്തുമ്പോൾ, കെ ജി ജോർജിനൊപ്പം കള്ളിക്കാട് രാമചന്ദ്രൻ കൂടി ചേർന്ന് രചന നിർവഹിച്ച ആദാമിന്റെ വാരിയല് ഒരു പൂർണ്ണ സ്ത്രീപക്ഷ സിനിമയാണെന്ന് പറയാം. എന്നാൽ സ്ത്രീകൾ മുഴുവൻ നല്ലവരും പുരുഷന്മാർ മുഴുവൻ അവർക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നവരുമെന്ന ഇന്ന് അറിഞ്ഞോ അറിയാതെയോ പലരുടെയും മനസ്സിൽ പതിയപ്പെട്ട ആ ടെംപ്ലേറ്റിനെ തകർക്കുന്നതാണ് കെ ജി ജോർജിന്റെ ഈ സൃഷ്ടി. സമൂഹത്തിൽ കാണുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും ഭിന്നലിംഗക്കാരിലുമെല്ലാം നല്ലവരും മോശം മനുഷ്യരുമൊക്കെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വനിതകൾക്ക് ഭവനങ്ങളിൽ നേരിടേണ്ടി വരുന്ന അനേകം അതിക്രമങ്ങൾക്ക് പിന്നിൽ മറ്റു വനിതകൾ നിർണായക പങ്ക് വഹിക്കാറുമുണ്ട്. ആദാമിന്റെ വാരിയലിലെ നായികമാരിലൊരാളായ വാസന്തി അമ്മാവന്റെ ഭാര്യ കൂടിയായ തന്റെ അമ്മായിയമ്മയിൽ നിന്ന് അനുഭവിക്കുന്നത് പോലെ. എന്നാൽ വേദനകളിൽ മനസ്സിടറിയ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന പുരുഷന്മാരും സമൂഹത്തിലുണ്ട്. കെ ജി ജോർജിന്റെ ചിത്രങ്ങളിലും അത് പ്രകടമാണ്. വാസന്തിയുടെ മരണപ്പെട്ടുപോയ അമ്മാവനെ പോലെ. ആദാമിന്റെ വാരിയല് 1983 കേരള ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച 2-ാമത്തെ സിനിമയ്ക്കും മികച്ച കഥയ്ക്കുമുള്ള അവാർഡുകൾ കെ ജി ജോർജിന് നേടിക്കൊടുക്കുകയും ചെയ്തു. ഒരു സമൂഹത്തിൽ ജീവിതം മുൻപോട്ട് നയിക്കുന്ന 3 വനിതകൾ. ആദ്യത്തെയാൾ ആലീസ്, ശ്രീവിദ്യയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 2-ാമത്തെയാൾ സുഹാസിനെ അവതരിപ്പിച്ച വാസന്തിയാണ്. 3-ാമത്തെയാൾ അമ്മിണി എന്ന കൗമാരം പിന്നിട്ട പെൺകുട്ടി സൂര്യാവേഷം മനോഹരമാക്കി. ഈ 3 സ്ത്രീകളുടെയും കഥ സമാന്തരമായി പറഞ്ഞു പോവുകയാണ്. അതേസമയം ആലീസിന്റെയും അമ്മിണിയുടെയും കഥ ഏറെ നേരം ഒരേ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുന്നതും. അമ്മിണി ആലീസിന്റെ വീട്ടിലെ ആശ്രിതയാണ്. മധ്യവയസ്സിനോട് അടുത്തവളാണ് ആലീസ്. ഭർത്താവ് മാമച്ചൻ മുതലാളി കാശികാരനായത് എങ്ങനെയാണെന്ന് വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട് സിനിമയുടെ ആദ്യ രംഗങ്ങളിൽ, തിലകൻ അവതരിപ്പിച്ച പുരുഷോത്തമൻ നായർ എന്ന വ്യക്തിയുടെ വാക്കുകളിലൂടെ.
3: നമ്മുടെ മാമച്ചൻ ഭാഗ്യവാനാ. കാരണം എന്താന്ന് വെച്ചാൽ ചിക്കൻ തീർന്നു പോയല്ലോ. ഇതെല്ലാം നമ്മുടെ മാമച്ചന്റെ വൈഫിന്റെ പാചക. മാമച്ചന്റെ വൈഫ് തൊട്ടതിനെല്ലാം നല്ല ടേസ്റ്റാ. കഴിച്ചില്ലേ? എങ്ങനെയുണ്ട്?
4: നല്ല ടേസ്റ്റാ.
3: നോക്കിയിരിക്കാതെ കഴിക്കു സാഹിബ്. മാമച്ചന്റെ ഐശ്വര്യം എല്ലാം മാമച്ചന്റെ വൈഫാ. ഫീലിപ്പോസ് മുലാളിന്റെ കണക്കെടുത്തുകാരനായിരുന്ന മാമച്ചൻ ഇത്രയും മുങ്ങിയത് ആരുടെ കഴിവാ? സായിബിന് മനസ്സിലായോ?
2: ആദാമിന്റെ വാരിയൽ എന്ന ചിത്രത്തിൽ കാണുന്ന 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളും 3 നിലയിലുള്ളവരാണ്. എന്നാൽ ഒരേ അഭിലാഷം മനസ്സിൽ പേറുന്നവരാണ്. തങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനത്തിനായി, സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുന്നവരാണ്. കഥാന്ത്യത്തിൽ അതിലേക്കാണ് അവരെത്തിച്ചേരുന്നത്. എന്നാൽ 3 രീതിയിൽ. അടിസ്ഥാനപരമായി അവർ 3ഉം 1 തന്നെയാണ്. 3 വഴിത്താരകളിൽ സഞ്ചരിക്കേണ്ടി വരുന്നവരാണ്.

ആദാമിന്റെ വാരിയല്, അഥവാ പുരുഷന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മുൻപോട്ട് പോകേണ്ടി വരുന്ന അവന്റെ ശാരീരിക അഭിലാഷങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണോ പെണ്ണെന്ന ചിന്ത കൂടി ഈ ചിത്രം ഉയർത്തിക്കാട്ടുന്നുണ്ട്. നാം കേട്ട ഗാനത്തിന്റെ, ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേയൊരു ഗാനത്തിന്റെ വരികൾ ഏറെ ശ്രദ്ധേയമാണ്. അതിന്റെ പകുതിക്ക് ശേഷമുള്ള വരികൾ എന്താണെന്ന് നോക്കാം. എന്തും വഹിക്കുന്ന ഭൂമിയല്ലോ പെണ്ണെന്ന മുത്തിന് പെറ്റമ്മ, ഉള്ളിലുള്ളത് കണ്ണുനീരെന്നാലും മുല്ലപ്പൂ പോലെ ചിരിച്ചു നിൽക്കും, അരി മുല്ലപ്പൂ പോലെ ചിരിച്ചു നിൽക്കും. കവി ഓയൻമി കുറുപ്പ് സ്ത്രീയെ വർണ്ണിച്ചിരിക്കുകയാണ് ഭൂമിയോളം ക്ഷമിക്കുന്നവളായി. തുടർന്ന് കവി പറയുന്നു, പെറ്റുപെരുകിയ പൊന്മുത്ത് മുറ്റം നിറഞ്ഞു പുര നിറഞ്ഞു, തട്ടിയെറിഞ്ഞതാ വഴിത്താരിയിൽ പൊട്ടിച്ചിതറിയ ചോളം പോലെ, തൂവൽ കത്തിപ്പിടയും കിളികൾ പോലെ. ഏറെ വിലയേറിയതെന്ന് വാദിച്ചുകൊണ്ട് വിവാഹത്തിലൂടെ സ്വന്തമാക്കുന്ന സ്ത്രീ എന്ന മുത്തിന് എന്നാൽ പലപ്പോഴും വിധി എന്താണ് കാത്തുവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു പോവുകയാണ് കവി. പൊട്ടിച്ചിതറിയ ചോളം പോലെയും തൂവൽ കത്തി പറക്കാനുള്ള ശേഷി തന്നെ നഷ്ടപ്പെട്ട കിളികൾ പോലെയുമൊക്കെ ആ സുന്ദര സൃഷ്ടി മാറാനിടയുള്ള കാഴ്ച കവി അവതരിപ്പിക്കുന്നു. നാം കണ്ടുമുട്ടുന്ന 1000 സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങൾ ഇവിടെ ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഗാനത്തിൽ ഒരിടത്തും വ്യവസ്ഥകൾ തച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകത രചയിതാവ് പറഞ്ഞു പോകുന്നില്ല എന്നതാണ്. ആ കർത്തവ്യം സംവിധായകന് കവി വിട്ടു നൽകിയിരിക്കുകയാണ്. സംവിധായകനാണല്ലോ സിനിമയെന്ന തന്റെ കലാസൃഷ്ടി ആത്യന്തികമായി എന്താണെന്ന് നിശ്ചയിക്കാൻ അവകാശമുള്ള കലാകാരൻ. MB ശ്രീനിവാസൻ ഒരുക്കിയ ഈ ഗാനം ചിത്രത്തിന്റെ ഏറ്റവും ആദ്യം ടൈറ്റിൽ രംഗങ്ങളിലാണ് കടന്നു വരുന്നതെന്നത് ഏറെ ശ്രദ്ധേയം. മറ്റു പല ചിത്രങ്ങളിലും കാണാറുള്ളതുപോലെ ടൈറ്റിലുകൾ ഗാനത്തോടൊപ്പം സിനിമ ആരംഭിച്ച് അല്പസമയത്തിന് ശേഷമല്ല ഇവിടെ കടന്നു വരുന്നത്. ഈ സിനിമയുടെ ഏറ്റവും അനിവാര്യമായ സെൻസർ സർട്ടിഫിക്കറ്റും പരിമിതമായ ആദ്യ ടൈറ്റിൽ രംഗങ്ങളും തെളിഞ്ഞ ശേഷം ആ ഗാനവും ആരംഭിക്കുന്നു. എവിടെ നിന്നോ അത് ഒഴുകി വരികയാണെന്ന് പറയാം. അവിടെ കാണുന്നത് തികച്ചും പച്ചയായ, ആരാണെന്നറിയാത്ത സ്ത്രീ ജീവിത കാഴ്ചകൾ. സംവിധായകൻ ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബുവിനൊപ്പം ഏതോ തെരുവിൽ ചെന്ന് പകർത്തിയതുപോലുള്ള ദൃശ്യങ്ങൾ. തീർത്തും സാധാരണക്കാരായ സ്ത്രീകൾ കടന്നുവരുന്ന കുറെ രംഗങ്ങൾ അവരുടെ മൗനാനുവാദത്തോടെ പകർത്തിയതുപോലെ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുമായൊന്നും നേരിട്ട് ബന്ധമില്ലാത്തതാണ് ഈ രംഗങ്ങൾ. എന്നാൽ ടൈറ്റിൽ ഗാനത്തോടൊപ്പം കടന്നുവരുന്ന ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് പറയാൻ പോകുന്നത് അവരുടെ കൂടി കഥയാണെന്നുമാകാം. ദൃശ്യങ്ങളിൽ ചിരിച്ചും കളിച്ചും ചിന്തിച്ചുമൊക്കെ

0: രക്ഷപ്പെട്ട് കടന്നു പോകുന്ന അവരിൽ പലരുടെയും ചിന്ത ഉള്ളറകൾ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടേതിന് തുല്യമാകാം. അതിൽ കടന്നുവരുന്ന കുട്ടികളും യുവതികളുമൊക്കെ നാളെ ഇതിനു തുല്യമായ അവസ്ഥകളിലൂടെ സഞ്ചരിക്കേണ്ടിയും വന്നേക്കാം. അവർക്കായി കൂടിയുള്ള ഒരു ഉണർത്തുപാട്ടായി മാറുകയാകാം ഈ കെ ജെ ജോർജ് ചിത്രം. പ്രേക്ഷകരുടെ തന്നെ ഭാഗമായ തീർത്തും സാധാരണക്കാരെ ചിത്രീകരിച്ചതിലൂടെ സമൂഹത്തിന്റേക്ക് കൂടി സാങ്കല്പികമായ ഏതോ മതിൽ പൊളിച്ചിറങ്ങി കടന്നു ചെല്ലുകയാണ് ആദാമിന്റെ വാരിയൽ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എന്ന് തോന്നുന്നു. സിനിമ പുറത്തിറങ്ങി 4 പതിറ്റാണ്ടിനിപ്പുറവും ചർച്ചയാകുന്ന ക്ലൈമാക്സ് രംഗങ്ങളും അത്തരത്തിലാണല്ലോ. ടൈറ്റിൽ ഗാനരംഗത്തിന് നേർ വിപരീതമായി സ്വാതന്ത്ര്യത്തിലേക്ക് കുറേയധികം വനിതകൾ മതിൽക്കെട്ടുകൾ തകർത്ത് അല്ലെങ്കിൽ അവർ പാർത്തിരുന്ന ആ അഭയ കേന്ദ്രത്തിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് ഓടിയെടുക്കുന്ന കാഴ്ചകൾ. അവിടെ ഒരു സംഘം ആളുകളുണ്ട്, എല്ലാവരും പുരുഷന്മാർ തന്നെ. അവരെ കൂടി തള്ളിമാറ്റിക്കൊണ്ടാണ് അമ്മിണിയുടെ നേതൃത്വത്തിൽ ആ സ്ത്രീകൾ ഓടിയകലുന്നത്. ആ കൂടി നിൽക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്, സംവിധായകൻ കെ ജി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ. അവർ ഒരു സിനിമ ചിത്രീകരിക്കുകയുമാണ്. ഒരുപക്ഷെ തങ്ങളും പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണെന്ന് സംവിധായകൻ പറയാതെ പറയുകയാകാം. ചലച്ചിത്രം കാഴ്ചകളുടെയും സിനിമാറ്റിക്കായ ചിന്തകളുടെയും മാന്ത്രിക മാധ്യമമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ ദൃശ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മിണി ജീവിതത്തിൽ അഭയമാരും ഇല്ലാത്തവളാണ്. ഒരുപക്ഷെ സാമുദായികമായി പിന്നാക്കം നിൽക്കുന്ന ഏതോ വിഭാഗത്തിൽ നിന്നുള്ളവളാകാം അമ്മിണി. ഇത്തരമൊരു ചിന്ത പല നിരീക്ഷകരും പങ്കുവച്ചിട്ടുണ്ട്. പണ്ടെങ്ങോ അമ്മിണിയെ ഭരത് ഗോപി അവതരിപ്പിച്ച മാമച്ചൻ എന്ന ആ പണക്കാരന്റെ വീട്ടിൽ കൊണ്ടാക്കി നാടുവിട്ടുപോയ അവളുടെ മാതാപിതാക്കളെ അതിന് പ്രേരിപ്പിച്ച ഘടകം ദാരിദ്ര്യമാകാം. ആ ഭവനത്തിൽ അവൾ വളർന്നു, യുവത്വത്തിലെത്തി. മാമച്ചന്റെ കണ്ണുകൾ ആ വളർച്ച തിരിച്ചറിയുകയും ചെയ്തു. രാത്രിയുടെ യാമങ്ങളിൽ അവളുടെ ശരീരം തേടി അയാൾ എത്താറുണ്ട്. എന്നാൽ ആലീസ് തന്റെ ഭർത്താവിന്റെ പ്രവൃത്തികൾ തീർത്തും നിസ്സംഗതയോടെയാണ് നോക്കിക്കാണുന്നതും. അതിനു കാരണം അതുവരെ നയിച്ചുവന്ന ജീവിതം തന്നെയുമാണ്. കൗമാരക്കാരിയായ മകളുള്ളയാളാണ് മാമച്ചൻ. അയാളിൽ നിന്ന് അമ്മിണി ഗർഭിണിയായതും തുടർന്ന് തന്റെ അധീനതയിൽ തന്നെയുള്ള ദൂരെയൊരു പാറമടിയിലേക്ക് മാമച്ചൻ അമ്മിണിയെ അയക്കുന്നതുമൊക്കെയാണ് തുടർന്ന സാധുജീവിതത്തിൽ സംഭവിക്കുന്നത്. ക്രമേണ അവൾ മാമച്ചന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു സർക്കാർ ആശുപത്രിയിലാണ്. അവളെ പരിചരിക്കാൻ ഒപ്പമുള്ളത് പൊന്നമ്മയെന്ന ചാരായ വിൽപ്പനക്കാരി മാത്രം. മാമച്ച മുതലാളിയും ആലീസും പോലും അമ്മിണിയുടെ ഗർഭാവസ്ഥയിൽ എടുക്കുന്നതിലും കരുതൽ ആ സ്ത്രീക്ക് അവളോടുണ്ട്. സമാനമായ അവസ്ഥകളിലൂടെ കടന്നുപോയവളാകാം. പ്രസവവേളയിൽ ആ ആശുപത്രിയിൽ അമ്മിണി നേരിടുന്ന പെരുമാറ്റങ്ങളാകട്ടെ ഇന്നും ഏറെ ശ്രദ്ധേയം.
1: കുറച്ച് വേദനയൊക്കെ കാണും, സുഖിച്ചപ്പോ ഓർക്കണമായിരുന്നു. മീനാക്ഷി ഇങ്ങ് വന്നേ. നീ അറിഞ്ഞായിരുന്നു ശാരദാമ്മക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുണ്ട്?
2: ഞാനും കേട്ടു. അവസാനം അവളതെ പറ്റിച്ചു.
1: സൂപ്രണ്ട് സാർ കനിഞ്ഞതാ. എങ്ങനെ കനിയാതിരിക്കും? 3-4 മാസം കൂടെ തന്നെ അല്ലായിരുന്നു?
2: ഇനിയിപ്പോ ഇവിടെയുള്ള കാമവന്മാരൊക്കെ എന്ത് ചെയ്യും?
1: സുധാരൻ ഡോക്ടറിന്റെ കാര്യം ഏറെ കഷ്ടം.
2: പാവം പെട്ടത് തന്നെ.
1: പേടിക്കണ്ട, ഇപ്പൊ പ്രസവിക്കും. വേദന തോന്നുമ്പം ആണി മുക്കണം കേട്ടോ.
0: പ്രസവത്തെ തുടർന്ന് അമ്മിണി ഒരു വലിയ വീടിന്റെ ഗേറ്റിന് സമീപം തന്റെ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണ്. തുടർന്നവളെ സാമൂഹിക വിരുദ്ധർ ശല്യപ്പെടുത്തുന്നു. അമ്മിണിയെ പോലീസുകാരാണ് ആ അഭയ കേന്ദ്രത്തിലെത്തിക്കുന്നത്. അതിന്റെ ഗേറ്റ് തള്ളിത്തുറന്നാണ് അമ്മിണിയും ഒപ്പമുള്ള അനേകം സ്ത്രീകളും ഏറെ ശ്രദ്ധേയമായ ക്ലൈമാക്സിലെ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നതും. മാമച്ചൻ മുതലാളി കാലങ്ങളായി നൽകിവരുന്ന വേദനകളിലും അടിച്ചമർത്തലുകളിലും കാര്യസാധ്യങ്ങൾക്കായുള്ള ചൂഷണങ്ങളിലും വലയുന്ന ആലീസ് പരപുരുഷ സ്നേഹം തേടുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനപ്പുറമൊന്നും ആ ബന്ധം വഴി കടന്നുവരാനിടയില്ല എന്ന ചിന്തയൊക്കെ ആലീസിനെ നയിക്കുന്നു കാണാം. മമ്മൂട്ടി അവതരിപ്പിച്ച ജോസ് എന്ന യുവ എഞ്ചിനീയറാണ് രഹസ്യ പങ്കാളി. മാമച്ചൻ നൽകിവരുന്ന ഇന്നത്തെ അവഗണനകളടക്കമുള്ളവയിൽ ആലീസിനെ തുടർന്നും മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ആ ബന്ധമാണ്. എന്നാൽ അതിലും അവൾ വഞ്ചിക്കപ്പെടുന്നു. ജോസിന്റെ സുഹൃത്തുക്കളും മറ്റും ആ ബന്ധത്തെപ്പറ്റി അറിയുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെയാണ് കാരണമെന്ന് അയാൾ ആലീസിനോട് പറയുന്നുണ്ട്. തുടർന്ന് ആലീസ് അഭയം തേടുന്നത് ആത്മഹത്യയിലാണ്. സ്വാതന്ത്ര്യം തേടി.

0: മാർഗം മരണമായിരിക്കാം. എന്നാൽ ആലീസിന്റെ വരെ അവഗണനയിൽ ജീവിച്ച തികച്ചും താഴെ തട്ടിലുള്ള അമ്മിണി തിരഞ്ഞെടുത്ത മാർഗം അതിജീവനത്തിനായുള്ള പോരാട്ടമാണെന്നത് ഏറെ ശ്രദ്ധേയം. മകൾ നിഷ നാളെ മറ്റൊരു ആലീസോ വാസന്തിയോ ഒക്കെയായി മാറാനും സാധ്യതയുണ്ട്. അവളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ളതല്ലേ എന്ന മകനോടുള്ള മാമച്ചന്റെ ചോദ്യം ഇത് വ്യക്തമാക്കി പോവുകയാണെന്ന് തോന്നുന്നു.
1: അടുത്ത കൊല്ലം ഞാൻ ഇവിടുത്തെ സ്കൂളിലെങ്ങാനും ചേർന്നോളാം പപ്പാ, അവിടെ ഒരു രസമില്ല.
2: ജസിക്കാനല്ല സ്കൂളിൽ പോകുന്നത്, പഠിക്കാനാ. അത് ഒന്നാം തരം സ്കൂളാ, അവിടെ പഠിക്കുന്ന പ്രസ്റ്റീജാ.
1: എങ്കിൽ നിഷയെ കൂടി അങ്ങോട്ട് വിടു പപ്പാ.
2: അവളെ എന്തിനാടാ അവിടെയൊക്കെ ചേർത്ത് പഠിപ്പിക്കുന്നത്? നീയല്ലേ പഠിച്ച് വലിയവനാകേണ്ടവൻ. അവള് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വലിയവനും കല്യാണം കഴിച്ചോണ്ട് പോകും. നീ ആ പപ്പയുടെ ബിസിനസ് ഒക്കെ നോക്കേണ്ടത്. പപ്പ വളരെ കഷ്ടപ്പെട്ട എട്ടുപത്ത് ക്ലാസ് പഠിച്ചത്, നീ എത്ര വേണമെങ്കിലും പഠിച്ചോ.
0: കാമുകനോടൊപ്പമുള്ള നിഷയുടെ ഒളിച്ചോട്ടം അപക്വമായ ഒരു തീരുമാനമാണെങ്കിലും അത് സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളി കൂടിയാണ്. മകളുടെ ആ പ്രവൃത്തി വഴിയെന്നാൽ വീണ്ടും പഴികേൾക്കുന്നത് ആലീസ് തന്നെയാണ്. മക്കളുടെ ഉത്തരവാദിത്തം രക്ഷിതാക്കളിൽ രണ്ടുപേർക്കും ഇല്ലയെന്നുള്ള ചിന്തയൊക്കെ കൂടിയാകാം സംവിധായകനിവിടെ ഉയർത്തിയിരിക്കുന്നതും.
3: പയ്യൻ എറണാകുളത്ത് തന്നെയുള്ള അവന്റെ ഒരു ബന്ധുവിനോടൊപ്പം പറഞ്ഞു വിട്ടു.
2: വളർത്താൻ പഠിക്കണപടി, നീ തള്ളയാണോ?
0: വാസന്തിയും ആലീസും നേരിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരല്ല. വാസന്തി ബസ് കാത്തു നിൽക്കവെ ആലീസ് അതിലെ ഒരു കാറിൽ കടന്നു പോകുമ്പോൾ മാത്രമാണ് അവർ ഒരുമിച്ച് രംഗത്ത് വരുന്നത് പോലും. ഇരുവരും പ്രത്യക്ഷത്തിൽ രണ്ട് ജീവിതധാരകൾ പുലർത്തിപ്പോരുന്നവരാണ്, രണ്ട് സാമൂഹിക സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. എന്നാൽ അവർ ഒരേ സാഹചര്യത്തിലുള്ളവരാണ്, ഭർത്താക്കന്മാരാൽ അവഗണനകളും ചൂഷണങ്ങളും നേരിടുന്നവർ. അതിനെ രണ്ട് രീതിയിലാണ് അവർ തരണം ചെയ്യാൻ ശ്രമിച്ചതെന്നതാണ് വ്യത്യസ്തമാക്കുന്ന ഘടകം. സർക്കാർ ഉദ്യോഗസ്ഥയായ വാസന്തി വിവാഹം കഴിക്കേണ്ടി വരുന്നത് സ്നേഹനിധിയായ തന്റെ അമ്മാവന്റെ മകൻ, എന്നാൽ ഒട്ടും സ്നേഹമില്ലാത്തവനായ തികച്ചും ഒരു മദ്യപാനിയായ ഗോപിയെയാണ്.
4: അടുക്കള ജോലി ചെയ്യാനെങ്കിലും ആരെങ്കിലും ഒന്ന് വയ്ക്കാൻ ഞാൻ വരുമ്പോഴൊക്കെ നിന്നോട് പറയാറില്ലേ, അമ്മ കേൾക്കാൻ വേണ്ടിയാ അവര് വേലക്കാരിയുടെ കാര്യം പറഞ്ഞത്. ആര് വന്നാലും ഇവിടെ ഒരു ദിവസം പോലും നിർത്തില്ല, അത്രയ്ക്ക് മോശം നാക്ക. പിച്ചക്കാരോട് പെരുമാറുന്നത് പോലെ വേലക്കാരോട്. ഇക്കാലത്ത് ആരെങ്കിലും നിൽക്കുവോ? തലയെടുത്തോണ്ട് പോയാലേ വീടിന് ഗുണം പിടിക്കൂ. ഏതാ മോളെ കാപ്പിപ്പൊടി ആ നീല തെന്നില്? അവന്റെ കുടിക്ക് ഒരു കുറവുമില്ലല്ലേ, കൂടുതലാ. നേരം വിളക്കുമ്പോ തുടങ്ങും. ആ ആര് പേടിക്കാനാ, ആ പത്രം ഓഫീസിലുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. അവന് നല്ല ബുദ്ധി തോന്നാൻ നീ ഭഗവതിയോട് പ്രാർത്ഥിച്ചു മോളെ, അല്ലാതെ എന്ത് ചെയ്യാനാ? അടിയും ചവിട്ടും ചീത്തവിളിയും കേട്ട് മടുത്തമ്മേ. ഉമ്മയെ ഓർത്തിട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. അമ്മവും അച്ഛന്റെ പിറ്റേന്ന് തുടങ്ങിയതാ ഈ കഷ്ടപ്പെടുത്തല്.
0: വേണുനാഗവള്ളി അവതരിപ്പിച്ച ഗോപി എന്ന കഥാപാത്രം ഒരു പത്രപ്രവർത്തകനാണ്. സഹജീവികളായ അനേകർ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അനീതി തുറന്നു കാണിക്കുന്നവനാണല്ലോ ഒരു ഉത്തമനായ പത്രപ്രവർത്തകൻ. ജോലിയുടെ ഭാഗമായി അയാളും അത്തരം കർത്തവ്യങ്ങളൊക്കെ അനേകവട്ടം ഏറ്റെടുത്തിട്ടുണ്ടാകാം. എന്നാൽ ഭവനത്തിൽ ഭാര്യയോട് അനീതി മാത്രം ചെയ്യുന്നവനാണ് ഗോപി. മദ്യപാനവും തൊഴിൽ പ്രശ്നങ്ങളുമൊക്കെ മൂലം അയാൾ തുടർന്ന് തന്റെ ജോലി അവസാനിപ്പിച്ച് ഭവനത്തിൽ ഒതുങ്ങിക്കൂടുകയാണ്. തുടർന്ന് ആ ജീവിതം ഭാര്യയുടെ ചിലവിലുമാണ്. വാസന്തിയിൽ നിന്ന് പണവും ലൈംഗികതയും പോലും പിടിച്ചു വാങ്ങുന്നവനാണ് അയാൾ.
5: നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ?
6: പോയി, നല്ല സുഖം തോന്നിയില്ല, ലീവ് എടുത്തു.
5: എന്താണ് നിന്റെ അസുഖം? നിനക്ക് എന്താ മെൻസസ് ആണോ?
6: ഒന്നുമില്ല.
5: പിന്നെ എന്താണ് നിന്റെ അസുഖം?
6: വല്ലാത്ത തലവേദന.
5: തലവേദന അത് ഞാൻ മാറ്റിത്തരാം, ഞാൻ മാറ്റിത്തരാം. വല്ല കാമുകന്മാരെയും കാണാൻ വന്നിട്ടിരുന്നു.
6: ഗോപിയൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
5: അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവധിയെടുത്ത് ഈ നേരെ താപ്പീസി എന്ന് പോകുന്നത്?
0: മാമച്ചനിൽ നിന്ന് ഗോപിയെ വ്യത്യസ്തനാക്കുന്ന ഘടകം പരസ്ത്രീ ബന്ധം അയാളിൽ ആരോപിക്കാനാകില്ല എന്നതാകും. എന്നാൽ ധനകേന്ദ്രീകൃതമായ ചൂഷണം രണ്ട് രീതിയിലാണെങ്കിൽ പോലും ഭർത്താക്കന്മാരിൽ നിന്ന് ഇരു സ്ത്രീകളും നേരിടുന്നുണ്ട്. വേദനകളിൽ വാസന്തിക്ക് ആശ്വാസമായി സ്വന്തം മാതാവും കൂട്ടുകാരിയും ഒക്കെയുണ്ട്. എന്നാൽ അവർ നൽകുന്ന ആശ്രയം പോലും അവൾക്ക് ഫലം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അവഗണനയിൽ നിന്നും ചൂഷണത്തിൽ നിന്നും വാസന്തി മോചനം നേടുന്ന സാഹചര്യം എന്നാൽ അല്പം വിചിത്രമാണ്. അവൾ ഒരു ദിവസം മരിച്ചുപോയ തന്റെ അമ്മാവനെ പോലെ പെരുമാറി തുടങ്ങി.
7: നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഗോപി ഒരു ഉടുപ്പെടുത്തിട്ട് ആ തുണ്ടത്തിപ്പറമ്പിലെ വാസുമേനോന്റെ വീട്ടിലൊന്ന് പോണം. നെല്ലിക്കലയിൽ നമ്മുടെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന മേനോന്റെ അരയേക്കർ സ്ഥലം വിൽക്കാൻ പോവാ.
8: വാസന്തി,
7: ആ സ്ഥലം നമുക്ക് ഉണ്ണിയുടെ പേരിൽ വാങ്ങണം.
8: ഇരുന്നേക്കാൻ.
7: നാളെ രാവിലെ മേനോനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറ. പിടിച്ചകത്തേക്ക് കൊണ്ടുപോടാ.
8: വരാനിങ്ങോട്ട്.
7: കുളിക്കാൻ വെള്ളം ചൂടായി.

0: ആ ഇല്ലല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു വെള്ളം ചൂടാക്കി കുഴമ്പ് എടുത്തു വെക്ക്, കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം.
1: പറഞ്ഞു
0: പിടിച്ചാ കടലെ കടത്തി രണ്ട് അടി കൊടുത്താൽ മതി, മാറിക്കോളൂ.
2: സ്നേഹനിധിയായ അമ്മാവനായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതെങ്കിൽ ആ ഒരു ദുരവസ്ഥ ഭർത്താവിൽ നിന്നും അമ്മായിൽ നിന്നും നേരിടേണ്ടി വരികയില്ലായിരുന്നു എന്ന ചിന്ത വാസന്തിയുടെ ഉപബോധ മനസ്സിലുണ്ടാകാം. ആ ഭവനത്തിൽ എത്തിച്ചേരുന്ന അവളുടെ അമ്മയുടെ വാക്കുകൾ ഈ ചിന്ത വർദ്ധിപ്പിക്കുന്നും കാണാം. അവളുടെ മനസ്സിന് വന്ന ഈ പതർച്ച ഭവനത്തിലുള്ളവർ നോക്കിക്കാണുന്നത് ഏതോ ബാധ കേറിയതായാണ്. തുടർന്ന് അവളെ ഗോപി മനോരോഗ വിദഗ്ധന്റെ സമീപമെത്തിക്കുന്നു. കാര്യകാരണ സഹിതം അവളുടെ അവസ്ഥ അയാൾ വിവരിക്കുമ്പോഴും ഗോപിയുടെ ചോദ്യം മരുന്ന് വഴി ഈ അവസ്ഥ മാറുമോ എന്നതാണ്.
3: ബാധ കയറുന്നുവല്ല, മാനസിക രോഗമാ. കുടുംബജീവിതത്തിൽ ചില കടുത്ത ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത്. ചില ദുർഘടസന്ധികളിൽ നിന്നും അവരുടെ മനസ്സിന് രക്ഷപ്പെടാൻ അവർ നിങ്ങളുടെ അച്ഛനായി മാറുകയാ.
4: ഇതിന് മരുന്നൊന്നും ഇല്ലയോ?
3: മരുന്നുകൊണ്ട് മാത്രം ഇത് മാറുകയില്ല. ഒരുപക്ഷെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത് മാറിയേക്കും. ഒരു വലിയ പങ്ക് നിങ്ങളുടേതാ. മനസ്സിന് മാറ്റം വരത്തക്ക വിധം കുടുംബ ബന്ധങ്ങൾ സ്ഥായിയായ മാറ്റം വരുത്തണം. തൽക്കാലം ഞാൻ ഒരു മരുന്ന് തരാം.
2: അയാൾ മാറാതെ കൃത്യമായ പരിഹാരവും പരിചരണവും വഴിയല്ലാതെ ഗോപിയുടെ കുഞ്ഞിന്റെ അമ്മ മടങ്ങി വരാനും ഇടയില്ല. വാസന്തി നേടിയെടുത്ത സാങ്കല്പിക സ്വാതന്ത്ര്യ ലോകം ആ ഉന്മാദാവസ്ഥ തുടരാൻ തന്നെയാണിട. മാതാപിതാക്കൾ മക്കൾ കാഴ്ചകളൊക്കെ ധാരാളമുള്ള അനേകം വാരിയലുകളുടെ ഈ കഥ സ്ത്രീ സ്വാതന്ത്ര്യ രാഷ്ട്രീയം തന്നെ പങ്കുവെക്കുന്നതാണ്. കുഞ്ഞിനെ ഒരച്ഛനെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത അമ്മിണി താൻ നടത്തിയ ആ ക്രൂര പ്രവൃത്തി വഴി ശ്രമിക്കുന്നതും സ്വാതന്ത്ര്യം നേടാൻ തന്നെയാകാം. അതിലവളോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ അതിന് കാരണമാകുന്ന സാഹചര്യങ്ങളെ അവഗണിക്കാനാകില്ല എന്നതാണ് വസ്തുത. ആലീസിന്റെ ജീവിതത്തിൽ ഭർത്താവല്ലാത്ത ആ മറ്റൊരാൾ, അത് ജോസാണ്. ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ആലീസിന്റെ വീട്ടുകാർ ശ്രമിക്കുന്നത് പെണ്ണിന്റെ ബലഹീനതകൾ ചൂണ്ടിക്കാട്ടിയാണ്. അതായത് ഭർത്താവിന്റെ പക്കലേക്ക് മടങ്ങണമെന്നതാണ് അവർ നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗം.
5: ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് തിരിച്ചു പോവില്ലെന്നാ പറയുന്നത്.
6: ആലീസേ, വിവാഹമോചനം ഒരു പരിഹാരമല്ല കുഞ്ഞേ.
3: കോടതിയിലേക്ക് കയറിയിറങ്ങി നടക്കുന്നതിന്റെ നാണക്കേടെന്താണെന്ന് നിനക്കറിയില്ല ആലീസേ.
6: മാമച്ച, കുറച്ചൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചെങ്കിലേ മുമ്പോട്ട് പോകാനൊക്കൂ.
7: എനിക്കൊന്നുമില്ല അച്ചു, എല്ലാം അവളാ പറയുന്നത്.
6: സമൂഹത്തിലുള്ള നിങ്ങളുടെ നിലയും വിലയും ഒക്കെ നിങ്ങൾ ഓർത്താ മതി. എന്ത് പ്രശ്നമുണ്ടായാലും പിരിഞ്ഞു പോകാൻ പള്ളി അനുവദിക്കുകയില്ല.
7: മോളെ, മോളറിയിക്കോ, മോളപ്പനാ പറയുന്നത്, ഇതല്ല നിന്റെ വീട്, അവന്റെ വീടാ നിന്റെ വീട്. നീ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ചായിരുന്നു. പെണ്ണിന് ഭൂമിയോളം ക്ഷമ വേണം മോളെ, ഇറങ്ങിക്കോ.
2: ഭാര്യയുടെ ഇത്തരം പ്രവർത്തനങ്ങളിലൊന്നും തനിക്ക് വലിയ പരിഭവങ്ങളില്ല എന്ന്, അല്ലെങ്കിൽ താനതൊന്നും ഗൗനിക്കുന്നില്ല എന്ന് മാമച്ചൻ പറയുന്നു. അയാൾക്കതിനുള്ള അർഹതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജോസിന്റെ സ്നേഹത്തിലേക്ക് എത്തുകയെന്ന ലക്ഷ്യം മാത്രമായിരുന്നു അയാളുമായുള്ള ബന്ധത്തിൽ ആലീസിനുണ്ടായിരുന്നത്. ആലീസിനെ ഈ ബന്ധത്തിൽ എത്രമാത്രം കുറ്റപ്പെടുത്താനാകുമെന്നത് മറ്റൊരു വശം.
3: കൂടുതലാകുന്നുണ്ട്, നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി, എനിക്ക് വെളിയിലിറങ്ങി നടക്കണം.
0: ഇപ്പൊ മാമച്ച മുതലാളി വലിയ മാന്യനാണല്ലോ.
3: ആലീസേ, കുട്ടികളൊക്കെ പ്രായമായി വരിക, നീ അതെങ്കിലും ഓർത്താ മതി.
0: കുട്ടികൾ, കുട്ടികളൊക്കെ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ?
3: സൂക്ഷിച്ച് സംസാരിക്കണം.
0: കോൺട്രാക്ട് കിട്ടാനും ബില്ല് പാസാക്കാനും മലമ്പുഴയിലും പീച്ചയിലും കോവളത്തും എന്നെയും കൊണ്ട് നടന്നില്ലേ? രാമകൃഷ്ണൻ, വി കെ നായർ, കൊച്ചുവർക്കി, താണുപിള്ള, വൈരമൂർത്തി, ഇവരിൽ ആരുടെയെങ്കിലും ആവാം കുട്ടികൾ.
2: ഭർത്താവിൽ നിന്ന് ആ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭാര്യമാർ തുടർന്ന് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും അത്ര സുഖമുള്ളതാകണമെന്നില്ല. ആ സന്ദേശമാണ് കെ ജി ജോർജ് സി വി ബാലകൃഷ്ണൻ രചനാ സംവിധായക കൂട്ടുകെട്ടിൽ 1988 പുറത്തിറങ്ങിയ മറ്റൊരാൾ എന്ന ചിത്രം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. മറ്റൊരാൾ പ്രധാനമായി ഒരു കുടുംബത്തിന്റെ ഉള്ളറകളെ മാത്രം കേന്ദ്രീകരിച്ചൊരുക്കിയ അല്പം കൂടി ലളിതമായ കഥാപശ്ചാത്തലമുള്ള, എന്നാൽ അങ്ങേയറ്റം സങ്കീർണമായ മാനസിക തലങ്ങൾ വ്യക്തമാക്കി പോകുന്ന സൃഷ്ടിയാണ്. അതിനു മുകളിൽ ആത്മസംഘർഷങ്ങൾ പ്രകടമായിരിക്കുന്ന മറ്റൊരു കെ ജി ജോർജ് സൃഷ്ടിയുണ്ടെങ്കിൽ അത് ഇരകൾ മാത്രമാകും എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം. ഇരകളല്ലാതെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കോ സ്വപ്നാടനമോ ഈ കണ്ണികൂടിയോ കേന്ദ്ര കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ കാര്യത്തിൽ മറ്റൊരാളിലെ നായിക സീമ അവതരിപ്പിച്ച സുശീലയ്ക്കൊപ്പം എത്തുമെന്ന് തോന്നുന്നില്ല.
8: ഒരു ജോലി ശരിയാവുമെങ്കിൽ അതാ നല്ലത്.
9: വീട്ടിൽ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ, പിന്നെ നമുക്ക് വേണ്ട ചേച്ചി എന്തെങ്കിലും ഒരു ഏണിംഗ്.
8: ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ഉണ്ണിയുടെ അച്ഛനത് ഇഷ്ടമല്ല,
9: ആദ്യമൊക്കെ കുറെ പറഞ്ഞു.

0: നോക്കി. ബാലേട്ടൻ അങ്ങനെയല്ല, നിനക്ക് പറ്റുന്ന എന്ത് ജോലി കിട്ടിയാലും ചെയ്തോളാനാ പറഞ്ഞിരിക്കുന്നത്. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുന്ന എന്തിനാന്ന് എപ്പോഴും ചോദിക്കും. ഒരു പ്രത്യേക സ്വഭാവം. നീ നിന്റെ വഴി കണ്ടെത്തിക്കൊള്ളാൻ പറയും, ഞാൻ എന്റെ വഴി നോക്കിക്കോളാന്നും പറയും.
1: സിനിമയുടെ ആരംഭത്തിൽ കാണുന്ന സമൂഹത്തിനു മുൻപിൽ സുശീല പേര് സൂചിപ്പിക്കുന്നത് പോലൊരു കഥാപാത്രമാണ്. കരമന ജനാർദ്ദനൻ നായർ അവതരിപ്പിച്ച കൈമൾ എന്ന ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് സുശീല. ഭർത്താവിന് നല്ലൊരു ഉദ്യോഗമായത്

0: അമ്മയുടെയില്ല. ഞങ്ങൾ വരുമ്പോ വാതിൽ തുറന്നു കിടക്കായിരുന്നു.
1: അപ്പുറത്തെ സരസമ്മയുടെ വീട്ടിൽ പോയി സംസാരിച്ചിരിക്കാവൂ, നിങ്ങൾ പോയി വിളിച്ചോണ്ടോ.
0: അവിടെ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു.
2: ഞങ്ങള് വർമ്മസാറിന്റെ വീട്ടിൽ നോക്കി.
1: പിന്നെ എവിടെയാ പോയത്? നിങ്ങളകത്ത് പോ.
3: തുടർന്നവർ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുകയാണ് സുശീല സമീപത്തുള്ള ഗിരി എന്ന വർക്ക്ഷോപ്പ് ഉടമയ്ക്കൊപ്പം ജീവിതം ആരംഭിച്ചുവെന്ന്. ആ ഗൃഹനാഥൻ തകർന്നുപോയി. ചുറ്റുമുള്ളവരുടെ അടക്കിയുള്ള പരിഹാസങ്ങളും മുനവച്ചുള്ള സംസാരവുമൊക്കെ അയാൾ കേൾക്കുന്നുണ്ട്. സുശീലയെ തിരികെയെത്തിക്കാൻ കൈമളിന്റെ കുടുംബസുഹൃത്തായ മമ്മൂട്ടി കഥാപാത്രം ബാലൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീയിൽ മാറ്റമൊന്നുമില്ല.
4: സങ്കടവും വിഷമവും അവമാനവും ഒക്കെ കാണാനാ മിക്ക ആളുകൾക്കും താല്പര്യം. എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാനൊരു കാര്യമായി. ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ട് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഉദ്യോഗവും പദവിയും മാന്യതയും ഒക്കെ ഉണ്ടായിട്ടെന്താ, ഒരു കഴിവുകെട്ടവൻ.
5: സാറങ്ങനെ പറയുന്ന കേട്ടപ്പോ ശരിക്കും സങ്കടം തോന്നി, കരഞ്ഞു പോകുന്ന പോലും തോന്നി.
0: മാന്യത പോകുന്നതാണ് സാറിന്റെ പ്രശ്നം. മാന്യതയ്ക്ക് അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു ഭാര്യയും വേണമല്ലോ. എല്ലാം ഇട്ടച്ചു പോയി സുശീല ചേച്ചിയുടെ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയുള്ള ജീവിതം കിട്ടാൻ ആർക്കറിയാം. എല്ലാവരും കുറ്റപ്പെടുത്തല്ലേ ഉള്ളൂ. എല്ലാവരുടെ കണ്ണിലും തെറ്റുകാരി, പിഴച്ചവൾ.
5: ഇങ്ങനെയൊന്നും ഉണ്ടാവരുതായിരുന്നു.
0: ഇനി പറഞ്ഞിട്ടെന്താ, ഉണ്ടായി കഴിഞ്ഞില്ലേ. ഇനി ആയതുപോലെ.
5: ജീവിതം ഇത്ര നിസ്സാരാണോ?
0: എന്തോ
5: ഒന്നുകൂടെ അവരെ ചെന്ന് കണ്ടാലോ?
0: കണ്ടിട്ടോ
5: പറഞ്ഞു നോക്കാലോ.
0: ഇനി അതിനൊന്നും പോകണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു.
3: ക്രമേണ സുശീല മനസ്സിലാക്കുന്നത് ഗിരിക്ക് തന്നോടുണ്ടായിരുന്നത് ശരീരകേന്ദ്രീകൃതമായ വെറുമൊരു ഫാന്റസി അല്ലെങ്കിൽ കൗതുകം മാത്രമായിരുന്നുവെന്ന്. തനിക്കൊപ്പമ തെരുവിലെ ചെറുതാവളത്തിലേക്ക് ഇറങ്ങിവന്ന സുശീലയെ പൂർണ്ണമായും അവഗണിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഗിരി. സുശീലയുടെ സാന്നിധ്യത്തിൽ തന്നെ ഭവനമെന്ന് വിളിക്കാമോ എന്നറിയില്ലാത്ത ആ കെട്ടിടത്തിലേക്ക് മറ്റ് സ്ത്രീകളെ എത്തിക്കാനും അയാൾക്ക് മടിയില്ല. മറ്റൊരുവൾ അങ്ങനെ അവർക്കൊപ്പം അവിടെ താമസവും ആരംഭിച്ചു. സുശീലയ്ക്ക് വേണമെങ്കിൽ ആ ഭവനത്തിൽ കഴിയാം, അയാൾക്ക് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ബാലൻ വഴി ഒരു മടങ്ങിപ്പോക്കിന് അവൾ ചിന്തിച്ചു തുടങ്ങിയതെന്ന് തോന്നുന്നു. അർദ്ധമനസോടെയാണ് കൈമൾ തന്റെ അകന്നുപോയ ഭാര്യയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് തന്നെ. ഒരു ബീച്ചിൽ വെച്ചാണ് ആ സമാഗമം. എന്നാൽ അവിടെ എത്തിയ ബാലനും സുശീലയും കണ്ടത് കൈമളിന്റെ മൃതദേഹമായിരുന്നു. നെഞ്ചിൽ തറച്ച കത്തിയുമായി. അതൊരാത്മഹത്യ തന്നെയാകാനാണിട.
4: ബാലൻ ഇത് കണ്ടോ, പുതിയതാ, ഇന്നലെ വാങ്ങിച്ചു.
5: ഇതെന്തിനാ?
4: കൊല്ലാൻ.
5: കൊല്ലാൻ ആരെ?
4: അവളെ തന്നെ. എന്തോ ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി. അതെന്താണെന്ന് അറിഞ്ഞത് ഇന്നലെയാണ്. അവളുടെ ഹൃദയം എവിടെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്.
5: സാർ കാര്യമായിട്ട് തന്നെയാണോ?
4: എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: അരുത്, അവിവേകം ഒന്നും കാണിക്കരുത്. എന്തെല്ലാം ആലോചിക്കാനിരിക്കുന്നു. ഈ ലോകം ഇതെങ്ങനെ കാണും? ഇതാരെയൊക്കെ അനാഥരാക്കും? ഇതൊന്നും ആലോചിക്കാതെ.
4: എല്ലാം ആലോചിച്ചു തന്നെയാണ്. ഇനി എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല. ബാക്കിയൊക്കെ വരുന്നത് പോലെ.
3: കൈമുളുമൊത്ത് സുശീല നടത്തിവന്ന ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും കുറവുകൾ ആ ഗൃഹനാഥൻ വരുത്തിയതായി സിനിമ നേരിട്ട് പറയുന്നില്ല. എന്നാൽ അവർ അർഹിക്കുന്ന പരിഗണനയും സ്വാതന്ത്ര്യവും കൈമൾ നൽകിയിരുന്നു എന്ന ചിന്തയ്ക്ക് അപ്പോഴും സാധ്യതയുണ്ടെന്ന് കരുതാം. കാരണം സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ ഉർവശി അവതരിപ്പിച്ച വേണി സ്വന്തം കാലിൽ നിൽക്കാനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചില ആവശ്യങ്ങൾക്കായി അല്പം പണം സുശീലയോട് ചോദിക്കുന്ന ദൃശ്യമുണ്ട്. എന്നാൽ ആ സ്ത്രീയുടെ വാക്കുകളിലുള്ളത് തന്റെ കേവല ആവശ്യങ്ങൾ ഭർത്താവിൽ നിന്ന് കണ്ടറിഞ്ഞു ലഭിക്കാത്ത ഒരു തൊഴിൽ രഹിതയുടെ നിസ്സഹായത കലർന്ന ആത്മസംഘർഷങ്ങൾ കൂടി നിഴലിക്കുന്ന മറുപടിയാണെന്ന് തോന്നുന്നു.
0: ചേച്ചി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വേലക്കാരിയില്ലേ? ഒരാളുണ്ട്, രാവിലെ വന്നു പോവും, ഇന്ന് വന്നില്ല. അവളുടെ അയലൊക്കെ തന്റെ വിശേഷം. ചേച്ചിയെ പോലെ ഇങ്ങനെ വീട്ടിലടച്ചിരിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഒരു മ്യൂസിയം പീസ് പോലെ, എന്തൊരു ബോറാ. വേണിക്ക് ഭാഗ്യമുണ്ട്, പറന്ന് നടക്കല്ലേ. ആ യെസ്, ഐ ഹാവ് ഗോട്ട് വിങ്സ്. പറക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചേച്ചി കുറച്ച് കാശൊന്ന് സഹായിക്കണമല്ലോ, കുറെ ഡ്രസ് വാങ്ങാനാ. ഈ ജോലിക്ക് കുറച്ച് ഫാഷനബിൾ ആവണല്ലോ. ബാലേട്ടനോട് ചോദിക്കണ്ടെന്ന് വെച്ചു. എന്റെ ശമ്പളം കിട്ടിയാൽ ഉടനെ തിരിച്ചു തരാം. എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. ഉണ്ണിയുടെ അച്ഛൻ വന്ന ചോദിക്കാം കാശിന്റെ കാര്യമൊക്കെ. ഞാൻ വിചാരിച്ചു ചേച്ചിയോ അതൊക്കെ നോക്കുന്നേന്ന്. വരുമ്പോ പറയാം. വേണ്ട, ഐ മാനേജ്.
3: മറ്റൊരാളെന്ന സിനിമയിൽ മുരളി അവതരിപ്പിച്ച മഹേഷ് എന്നൊരു കഥാപാത്രമുണ്ട്. സിനിമയിലെ ഉപനായിക എന്ന് വിളിക്കാവുന്ന വേണിയെ അയാൾ ലൈംഗിക ചുവയോടെ സമീപിക്കുന്നുണ്ട്. എന്നാൽ വേണി യഥാവിധം അത് ചെറുത്തു നിൽക്കുന്നുമുണ്ട്. എല്ലാവർക്കും ഈ ചെറുത്തുനിൽപ്പ് സാധിക്കണമെന്നില്ല. സാഹചര്യങ്ങളനുസരിച്ച് അത് മാറിമറിയും. തുടർന്ന് വേണി തന്റെ ഭർത്താവ് പോലും അറിയാതെ ഈ വിഷയം യഥാവിധം കൈകാര്യം ചെയ്ത് ഒരുപക്ഷെ എന്നേക്കുമായി അത് അവസാനിപ്പിക്കുന്നതും കാണാം. സ്വന്തം നിലയ്ക്ക് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പക്ഷം കൂടി ഈ രംഗങ്ങളിൽ വിളക്കി.

0: ചേർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു.
1: അങ്ങനെ നാളെ ഞാൻ വലിയ ഒരു കാര്യം സാധിക്കും. ഓ, എന്തൊരു ടെൻഷൻ ആയിരുന്നു ഇത്രയും നാള്. ഇന്നത്തോടുകൂടി അതങ്ങ് തീർന്നു. ഇപ്പോ ഉള്ളത് ഒരുതരം ത്രില്ല.
2: അതിന് സുശീല ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്.
1: വരും, എനിക്ക് ഉറപ്പുണ്ട്.
2: ഇനി വന്നു എന്നെ വിചാരിക്കുക, എല്ലാം പഴയ പോലെ ആവും. വീട് നിറയെ വിങ്ങലായിരിക്കും. ഒരു ഭാഗത്ത് കുറ്റബോധം, മറുഭാഗത്ത് കുറ്റപ്പെടുത്തൽ, ഒന്നും പറയുമായിരിക്കില്ല. പക്ഷെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എപ്പോഴും.
1: നീ നോക്കിക്കോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം നോർമലാവും.
2: ആ കുട്ടികൾ ഒരിക്കലും സുശീല ചേച്ചിക്ക് മാപ്പ് കൊടുക്കില്ല. എന്തൊക്കെ ആയാലും ഈ ലോകത്തിന് ഓരോ പെണ്ണും ഒരു ഇരയാണ്, വെറും ഒരു ഇര. കീഴടക്കാൻ, അപമാനിക്കാൻ, നശിപ്പിക്കാൻ ചേച്ചിയും ഞാനും എല്ലാം.
1: വിളി, എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്താ നിനക്ക്? ഞാനില്ലേ, നമ്മുടെ സ്നേഹമില്ലേ, കരയാതെ.
2: ചേച്ചിക്ക് സുഖവും സന്തോഷവും എല്ലാം തിരിച്ചു കിട്ടോ?
1: തീർച്ചയായും.
2: എന്താണെന്നറിയില്ല, എനിക്ക് പേടി തോന്നുന്നു.
0: ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനായ കൈമൾ വരും തലമുറകളുടെ സൃഷ്ടിക്കായി ഇണയായി കണ്ടെത്തിയ സുശീല വിദ്യാഭ്യാസമൊന്നും തീരെ കുറഞ്ഞവളാകാനിടയില്ല. അവർക്ക് അനുയോജ്യമായ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന ഒരു ഉത്തമയായ പെൺകുട്ടി എന്നതാകാം അവരുടെ വിവാഹവേളയിൽ ഉയർന്നിട്ടുള്ള വാക്കുകൾ. എന്നാൽ തുടർന്നവർ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങളുമായി ആ ഭവനത്തിന്റെ ചുമരുകൾക്കുള്ളിൽ ഒരുതരം മാനസിക ബന്ധനത്തിലാണെന്ന് തോന്നുന്നു. അമ്മയെ ഭവനത്തിൽ കാണാനില്ല എന്ന മക്കളുടെ വാക്കുകളോട് കൈമൾ പ്രതികരിക്കുന്ന രീതിയും ഏറെ ശ്രദ്ധേയം. തന്റെ ഭാര്യ അയൽവക്ക സന്ദർശനത്തിനായി മറ്റോ പോയിരിക്കാമെന്ന ചിന്തയാണ് അയാളിൽ ഉണരുന്നത്. തന്റെയും മക്കളുടെയും കാര്യങ്ങൾ നിർവഹിച്ചു തരാനുള്ള മറ്റാഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊന്നുമില്ലാത്ത ഒരു സ്ത്രീ മാത്രമാണ് കൈമളിന് തന്റെ ഭാര്യ. എന്നാൽ അവരുടെ ഉള്ളിലെ മോഹങ്ങൾ അതിലും പരപ്പുള്ളതും. ആദ്യ രംഗങ്ങളിൽ കടൽ തീരം ദർശിക്കാൻ ആ കുടുംബം കടന്നു ചെല്ലവേ ചെറുപ്പക്കാരായ കമിതാക്കളെ സുശീല വീക്ഷിക്കുന്ന രംഗമൊക്കെ അവരുടെ ഉള്ളിൽ ഉറങ്ങുന്ന പ്രണയമോഹങ്ങൾ വ്യക്തമാക്കുന്നതാകാം. ഗിരിയിലേക്ക് സുശീലയെ അടുപ്പിച്ചത് ശാരീരിക അഭിലാഷങ്ങൾ മാത്രമാകാനിടയില്ല എന്നും കരുതാം. കൈമളിൽ നിന്ന് ലഭിക്കാതെ പോകുന്ന പ്രണയവും പരിഗണനയും അവിടെ നിന്ന് ലഭിച്ചേക്കാമെന്ന ചിന്തയാകാനാണിട. എന്നാൽ ഗിരിയാകട്ടെ ഒന്നിൽ മാത്രം മനസ്സുറയ്ക്കാത്തവനും. ആദ്യ രംഗങ്ങളിൽ ഒരു പുതിയ ചുവന്ന മാരുതി കാറുമായി കൈമളിനടുത്തെത്തി പഴയ കാർ മാറ്റി അതെടുക്കാൻ പറയുന്ന ഗിരിയെ കാണാം. അതേ മനോഭാവം തന്നെയാണ് താൻ സമീപിക്കുന്ന സ്ത്രീകളോടും അയാൾക്കുള്ളത്. സുശീലയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് സിനിമ തുടർന്ന് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്.
3: ഞാനിവിടെ കുറച്ചു നേരമായി കാത്തിരിക്കുന്നു. സാറ് താമസിച്ചു പോയല്ലോ.
4: ഞാൻ സ്ഥലം വരെ പോയി.
3: സാറിന് ഈ വണ്ടി ഒന്ന് കാണിക്കാൻ വന്നതാ.
4: വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ.
3: സാറ് വണ്ടി ഒന്ന് ചുമ്മാ നോക്കണം. പുതിയ മോഡലാ, ഇറങ്ങിയതേ ഉള്ളൂ. സാറിന് തീർച്ചയായും ഇഷ്ടാവും. വേറൊരു പാർട്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്താ. സാറിനാണെങ്കിൽ അല്പം അഡ്ജസ്റ്റ് ചെയ്ത് തരാം.
4: എനിക്ക് വേണ്ട, ഇപ്പൊ ഉള്ളത് തന്നെ ധാരാളം. അതൊന്ന് കൊണ്ടുപോകും.
3: നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ, വാങ്ങിയ തീർച്ചയായും സാറിന് ഇഷ്ടാവും.
4: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
3: പിന്നീട് അന്വേഷിച്ച കിട്ടില്ല. ആ വേണ്ടേ വേണ്ട.
0: ഈ അധ്യായത്തിൽ പറഞ്ഞ മാമച്ചൻ ഗോപി എന്നീ രണ്ട് പ്രധാന പുരുഷ കഥാപാത്രങ്ങളെക്കാൾ കൈമളിനെ വ്യത്യസ്തനാക്കുന്ന ഘടകം തെറ്റുകളും ശരികളും ഇടകലർന്നൊരു മനുഷ്യനാണെന്നതാണ്. അതേസമയം ഭാര്യയുടെ അസാന്നിധ്യത്തിൽ മറ്റൊരു സ്ത്രീ ശാരീരിക അഭിലാഷങ്ങൾ നിർവഹിച്ചു നൽകാൻ താൻ തയ്യാറാണെന്ന സൂചന നൽകുമ്പോൾ ഒരു തരത്തിലും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ലാത്തവനുമാണ്. എന്നാൽ ഭാര്യയുടെ മനസ്സ് അയാൽ പൂർണ്ണമായി അറിയാതെ പോയി, അല്ലെങ്കിൽ അതിനല്പം താമസിച്ചു പോയി. അതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിലുണ്ടായത് തിരുത്താൻ എളുപ്പമല്ലാത്ത മാറ്റങ്ങളും. ദമ്പതികൾ തമ്മിലുള്ള പരസ്പരം മനസ്സിലാക്കലിന്റെ ആവശ്യകത കൂടിയാണ് മറ്റൊരാൾ എന്ന ചിത്രം പറഞ്ഞുവെക്കുന്നതെന്ന് തോന്നുന്നു.
5: ഇതായല്ലോ ബാല അവളുടെ ഗതി. അവളൊരു പാവമായിരുന്നു, വെറും പാവം, ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അവളെ കൊല്ലുന്നത് ഒരാട്ടിൻകുട്ടിയെ കൊല്ലുന്നത് പോലെയാണ്. കൊല്ലേണ്ടത് അവനെയാണ്, അവനെയാണ് കൊല്ലേണ്ടത്.
1: ആരെയും കൊല്ലുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ചെയ്യേണ്ടത് സുശീല ചേച്ചിയെ രക്ഷപ്പെടുത്തുക. ഒന്ന് ചോദിച്ചോട്ടെ, ചേച്ചി മടങ്ങി വന്ന സാർ സ്വീകരിക്കോ?
5: അവൾ വരുമോ?
1: വരും.
5: എന്തോ,
1: ഐ വിൽ ബ്രിങ് ഹർ ബാക്ക്. നാളെ രാവിലെ ഞാൻ അവിടെ പോകും. ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ബീച്ചി കാണാം. നേരെ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ അതായിരിക്കും നല്ലത്.
0: കുടുംബ ഉള്ളറകളുടെ രാഷ്ട്രീയം അവതരിപ്പിച്ച കെ ജി ജോർജ് ചിത്രങ്ങളുടെ കേൾവി അനുഭവവുമായി സിഗ്നേച്ചറിന്റെ തുടരധ്യായവുമായി വീണ്ടും എത്താം. നന്ദി.
6: സിഗ്നേച്ചർ
7: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
6: നിർവഹണം നിഖിൽ എബ്രഹാം.
8: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന്.

നല്ല ഭക്ഷണ ശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

മാപസാനി ദമ സാസാസമാപസാനി ദമ സാസമാമ തരികൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ

ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും രണ്ട് നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള മൂന്ന് മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. ചെമ്മീൻ എന്ന ചിത്രം ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു. മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ചിത്രം. തകഴി ശിവശങ്കരൻ പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട് സംവിധാനം ചെയ്ത് 1965 ചിത്രം പുറത്തിറങ്ങുന്നത്. 1965 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം ഈ ചിത്രത്തിന് ലഭിച്ചു. ഒരു ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഈ അംഗീകാരം ലഭിക്കുന്നത്. ചിത്രത്തിന്റെ സാങ്കേതിക വശവും ഛായാഗ്രഹണവുമെല്ലാം ഏറെ പുതുമ പുലർത്തിയിരുന്നു. വയലാറിന്റെ വരികൾക്ക് സരിൽ ചൗധരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഇന്നും ആസ്വാദക മനസ്സുകളിൽ മായാതെ നിൽക്കുന്നവയാണ്. ഇതിൽ പി. ലീലയും KG യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം കല്ലോലിനിയിൽ ഇന്നാദ്യം.

1969 പുറത്തിറങ്ങിയ ചിത്രമാണ് ആൽമരം. എ വിൻസെന്റ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ, മധു, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ. സംഗീതം എ ടി ഉമ്മർ. ചിത്രത്തിൽ എസ് ജാനകിയും പി ജയചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

ജോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ വീനസ്, രേവതി എന്നീ സ്റ്റുഡിയോകളിൽ വെച്ച് എം ഒ ജോസഫ് നിർമ്മിച്ച ചിത്രമാണ് നാടൻ പെണ്ണ്. കെ എസ് സേതുമാധവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1967 ചിത്രം പുറത്തിറങ്ങിയത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ് ചിത്രത്തിലെ ഗാനങ്ങൾ. ഇതിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

ശ്രീകുമാരൻ തമ്പി തിരക്കഥയും സംഭാഷണവും രചിച്ച് എം എസ് നാരായണൻ നിർമ്മിച്ച ചിത്രമാണ് സപ്തസ്വരങ്ങൾ. ബേബിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1974 പുറത്തിറങ്ങിയതാണ് ഈ ചിത്രം. പേരുപോലെ തന്നെ സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ചിത്രമാണിത്. സ്വരങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടേതാണ് രചന. ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: അശ്വമേധം എന്ന തൂപ്പിൽ ഭാസിയുടെ നോവലിനെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് അശ്വമേധം. 1967 ചിത്രം പുറത്തിറങ്ങിയത്. വയലാർ ദേവരാജൻ സംഗീത കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ പി സുശീലയും സംഘവും ആലപിച്ച ഗാനം.

പുല്ലാറ്റുപാടത്ത് ഭാസ്കരൻ എന്ന പി ഭാസ്കരൻ, മലയാളികളുടെ സ്വന്തം ഭാസ്കരൻ മാസ്റ്റർ, ഗാനരചനയിൽ മാത്രമല്ല സിനിമാ സംവിധാനത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. പി ഭാസ്കരന്റെ രചനയിൽ 1966 പുറത്തിറങ്ങിയ ചിത്രമാണ് തറവാട്ടമ്മ. ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് MS ബാബുരാജ്. ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം.

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രുതി എം നായർ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
2: കലാപ്രബോധിനി.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ആര്യവൃന്ദ, എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിനിയാണ്. സേക്രഡ് ഹാർട്ട് കോളേജിൽ MCOM 1st year വിദ്യാർത്ഥിനിയാണ്. ഞാനൊരു കർണാട്ടിക് വോക്കലിസ്റ്റാണ്. ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങുന്നത് 4 വയസ്സിലാണ്. അന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഡാൻസ് ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിജയദശമി ദിവസം അച്ഛൻ വെറുതെ വന്നിട്ട് നിനക്ക് പാട്ട് പഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ കുഴപ്പമില്ല പഠിക്കാമെന്ന് പറഞ്ഞിട്ട് വീടിനടുത്ത് തന്നെയുള്ള കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. അവിടെ പല റീസൺസ് കൊണ്ട് എനിക്ക് അധിക കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ബേസിക്സ് പഠിച്ചിട്ട് ഞാൻ നിർത്തി. അതിനുശേഷം പാട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ ഞാൻ ഭവൻസിൽ പഠിക്കുകയാണ്, ഭവൻസ് മുൻഷി വിദ്യാശ്രമം തിരുവാങ്കുളം. അപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് ഞാൻ വെറുതെ ജോയിൻ ചെയ്തു. അമ്മ എന്നെ ഒരു പാട്ട് പഠിപ്പിച്ച് വിട്ടു. എന്നിട്ട് കോമ്പറ്റീഷന് പാടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ മ്യൂസിക് ടീച്ചർ സിന്ധു രാധാകൃഷ്ണൻ ടീച്ചർ മിസ് എന്നോട് പാട്ടിപ്പോൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിപ്പോൾ പാട്ട് പഠിക്കുന്നില്ല. അപ്പോൾ മിസ് അതെന്താ പാട്ടിപ്പോൾ പഠിക്കാതെ

അത് ഭയങ്കര അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു. അപ്പോ മിസ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, വീട്ടിലെത്തിയിട്ട് അച്ഛനോടും അമ്മയോടും എന്നെ വിളിക്കാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോ അന്ന് വൈകുന്നേരം അച്ഛനും അമ്മയും മിസ്സിനെ വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോ മിസ് എന്താണ് ഇപ്പൊ പാട്ട് പഠിപ്പിക്കാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോ ഒരു ബ്രേക്ക് വന്ന കാര്യവും പിന്നെ അതിനുശേഷം ഒരു നല്ല ഗുരുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ മിസ്സിന്റെ അടുത്ത് പറഞ്ഞു. അപ്പം എന്നാ ഞാൻ മോളെ പഠിപ്പിച്ചോട്ടെ എന്ന് മിസ് ഇങ്ങോട്ട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഞങ്ങള് ഓക്കെ, കാരണം ഞങ്ങള് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് മിസ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ മിസ്സിൻ്റെ അടുത്ത് അടുത്ത ആഴ്ച തന്നെ പോയി ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടി. അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് സോണൽ ഭവൻസ് ഫെസ്റ്റ് ആണ്. ഞങ്ങൾ ഭവൻസിൽ പഠിച്ചിരുന്നത് കൊണ്ട് സംസ്ഥാന കലോത്സവം അങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഭവൻസ് ഫെസ്റ്റ് ആയിരുന്നു മെയിൻ ഒരു കോമ്പറ്റീഷൻ ഇവന്റായിട്ട് വന്നിരുന്നത്. അങ്ങനെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ സോണൽ ലെവൽ ഭവൻസ് ഫെസ്റ്റിൽ ചെല്ലുന്നു. അവിടെ ഞാൻ ഗീത ചാൻഡിങ്ങിനും ലൈറ്റ് മ്യൂസിക്കിനുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഒരു സോണൽ ലെവലിലെ അംഗീകാരം കിട്ടുന്നത്. ആ വർഷം എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റും ഗീത ചാൻഡിങ്ങിന് സെക്കൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പാടിയ ലൈറ്റ് മ്യൂസിക് ഞാൻ ഒന്ന് പാടാം.

അങ്ങനെ ഭവൻസ് ഫെസ്റ്റിന് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസും ഗീതാ ചാൻഡിങ്ങിന് സെക്കൻഡ് പ്രൈസും കിട്ടി. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് സ്കോർ ചെയ്ത കുട്ടിക്ക് കലാപ്രതിഭ കലാതിലകം പട്ടം കൊടുക്കുന്നത് പോലെ ഭവൻസില് ഭവൻസ് ജ്യോതി എന്ന് പറഞ്ഞൊരു ടൈറ്റിലായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടൈറ്റിലുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ രണ്ട് പ്രൈസ് കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്ത കുട്ടി ഞാനായിട്ട് എനിക്ക് ആ ഭവൻസ് ജ്യോതി ടൈറ്റിൽ കിട്ടി. ഞാൻ ആദ്യമായിട്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഭവൻസ് ജ്യോതി ടൈറ്റിൽ കിട്ടുന്നത്. ആ ഒരു ടൈറ്റിൽ കിട്ടിയപ്പോ അത് എനിക്കും എന്റെ പേരൻസിനും തന്ന കോൺഫിഡൻസ് അതൊരു വേറെ ലെവൽ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം എനിക്ക് സംഗീത പാരമ്പര്യം എന്ന് പറയാൻ ഒന്നുമില്ല, വീട്ടിലാരും പാട്ട് പാടില്ല, കലാപരമായിട്ട് ബന്ധപ്പെട്ട ആരും വീട്ടിലില്ല. അപ്പോ എനിക്ക് എന്തെങ്കിലും പാട്ടിന്റെ രംഗത്ത് ചെയ്യാൻ പറ്റും, പാട്ടിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നത് ഈ ഭവൻസ് ജ്യോതി ടൈറ്റിലായിരുന്നു. അതിനുശേഷം ഒരുപാട് കോമ്പറ്റീഷൻസിന് ഞാൻ പങ്കെടുത്തു. ഇവിടെ എറണാകുളത്ത് തന്നെ നടക്കുന്ന മിക്കവാറും എല്ലാ ശനിയും ഞായറും അച്ഛനും അമ്മ എന്നെ ഏതെങ്കിലും കോമ്പറ്റീഷന് കൊണ്ടുപോകും. ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നടത്തുന്ന കോമ്പറ്റീഷൻ, വൈസ് മെൻസ്, ശലഭമേള, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ അതിനൊക്കെ ഓരോന്നിങ്ങനെ പ്രൈസ് കിട്ടുമ്പോൾ ഓരോന്നിങ്ങനെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ രണ്ടാം ക്ലാസ്സിൽ കിട്ടിയ ഭവൻസ് ജ്യോതി എന്ന ടൈറ്റിൽ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം.

അതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു മേജർ അച്ചീവ്മെന്റ്. അതിനുശേഷം രണ്ടാം തവണ എനിക്ക് ഭവൻസ് ജ്യോതി ടൈറ്റില് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കിട്ടിയത്. അന്ന് ഞാൻ പങ്കെടുത്തിരുന്ന ഇവന്റ്സ് ലൈറ്റ് മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക് ആൻഡ് മലയാളം റെസിറ്റേഷൻ. ഇപ്പൊ മലയാളം റെസിറ്റേഷന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മലയാളം റെസിറ്റേഷൻ അന്ന് പ്രൈസ് കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കിയ ഇവന്റ്. കാരണം 3 മിനിറ്റ് ആയിരുന്നു കോമ്പറ്റീഷന്റെ ഡ്യൂറേഷൻ. അപ്പൊ ഞാൻ ചൊല്ലി വന്നപ്പോ 3 മിനിറ്റ് എക്സീഡ് ചെയ്തു. അപ്പൊ 3 മിനിറ്റ് എക്സീഡ് ചെയ്ത് റെഡ് ബട്ടൺ കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക്വാളിഫൈഡ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ടീച്ചേഴ്സും എല്ലാവരും അയ്യോ ഇത്രയും നന്നായിട്ട് ചൊല്ലിയിട്ട് പ്രൈസൊന്നും ഇല്ലാത്ത അവസ്ഥയായല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ആ വർഷം എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് 3rd, മലയാളം റെസിറ്റേഷൻ ആൻഡ് കർണാട്ടിക് മ്യൂസിക്കിന് 1st ആണ് കിട്ടിയിരുന്നത്. അങ്ങനെ എനിക്ക് ഭവൻസ് ജ്യോതി ടൈറ്റിൽ 2nd സ്റ്റേറ്റ് ലെവലിൽ കിട്ടുന്നത്. അപ്പോൾ ആ വർഷം പ്രൈസ് കിട്ടിയ ലൈറ്റ് മ്യൂസിക് ഞാനൊന്ന് പാടാം.

എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ശാസ്ത്രീയ സംഗീതം മാത്രമാക്കണ്ട എന്ന ക്ഷേത്രകലകളെല്ലാം പഠിച്ചിരിക്കാം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിൽ വന്നത്. അങ്ങനെയാണ് കഥകളി പദം പഠിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് അച്ഛനും അമ്മയും എത്തിയത്. അമ്മ പണ്ട് മുതലേ കഥകളി കണ്ട് വളർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് കഥകളിയോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഏറ്റവും നല്ല ഗുരുവിൻ്റെ അടുത്ത് തന്നെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്താൽ കോട്ടയ്ക്കൽ മധുമാഷിൻ്റെ അടുത്ത് എന്നെ കഥകളി സംഗീതം പഠിപ്പിക്കാൻ ചേർക്കുന്നത്. സാർ ഭയങ്കര ബിസി ആയിരുന്നു, എപ്പോഴും കഥകളി പദകച്ചേരികളൊക്കെ ആയിട്ട് ഫ്രീ ടൈം വളരെ കുറവുള്ളൊരു സാറായിരുന്നു. അപ്പോൾ സാർ എന്നെ ഇങ്ങോട്ട് ചോദിച്ചു, എൻ്റെ അടുത്ത് തന്നെ പഠിക്കണമെന്നുണ്ടോ, റെഗുലറായിട്ട് ക്ലാസ് കിട്ടില്ല, വേറെ എവിടെയെങ്കിലും ചേർത്ത് പഠിപ്പിച്ചോളൂ എന്ന് സാർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ല, മധുമാഷി എന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് ഞാൻ കഥകളി സംഗീതത്തിലേക്ക് വരുന്നത്. കഥകളി സംഗീതം ഈ കഴിഞ്ഞ ഏപ്രിലിൽ ചിറ്റൂർ അമ്പലത്തിൽ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ട് പഠിച്ച കഥകളി പദം പ്രശസ്തമായ കുചേലവൃത്തം കഥയിലെ അജിതാഹരെ എന്ന പദം പാടാം.

കഥകളിപ്പദം ഒരു രണ്ടു മൂന്ന് വർഷം പഠിച്ചതിന് ശേഷം ഒരു ദിവസം മാഷിന്റെ കഥകളിപ്പദ കച്ചേരി, കഥകളിപ്പദ കച്ചേരി എന്ന് പറയാൻ പറ്റില്ല, ഒരു ജുഗൽബന്ധിയായിരുന്നു. സോപാന സംഗീതവും കഥകളി സംഗീതവും കൂടി സമന്വയിപ്പിച്ചൊരു പ്രോഗ്രാം. അത് കാണാൻ വേണ്ടി പോയപ്പോഴാണ് സോപാന സംഗീതം കേട്ടപ്പോൾ എന്തുകൊണ്ട് സോപാന സംഗീതവും കൂടി നോക്കിക്കൂടാ, എല്ലാം ഈ ക്ഷേത്രകലകളിൽ വരുന്നതാണല്ലോ. എന്നാൽ പിന്നെ സോപാന സംഗീതവും കൂടി പഠിക്കാമെന്ന് ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെ മധുമാഷിനോട് തന്നെ ചോദിച്ചു ആരുടെ അടുത്താണ് പഠിക്കേണ്ടത്. അപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഏലൂർ ബിജുമാഷാണ്. സോപാന ഗന്ധർവൻ ശ്രീ ഏലൂർ ബിജുമാഷിന്റെ അടുത്ത് തന്നെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേരാനല്ലൂർ സാറിന്റെ ക്ലാസ്സിൽ ചെന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ അധിക കാലം എനിക്ക് തുടരാൻ സാധിച്ചില്ല. അതിനുശേഷം കോവിഡ് വന്നപ്പോഴാണ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് സോപാന സംഗീതവും അഷ്ടപദിയും പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അഷ്ടപദിയുടെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ പാടാം.

പന്ത്രണ്ടാം വയസ്സിലാണ് എൻ്റെ ശാസ്ത്രീയ സംഗീതം ഒരു കച്ചേരിയായി അരങ്ങേറ്റം ചോറ്റാനിക്കർ അമ്പലത്തിൽ വെച്ച് നടക്കുന്നത്. അതിനുശേഷം ഒരു 14 വയസ്സായപ്പോൾ സിന്ധു മിസ് തന്നെ എന്നോട് പറഞ്ഞു, ഒരു ഉപരിപഠനം എന്ന രീതിയിൽ പെരുമ്പാവൂർ മനു നാരായണൻ സാറിൻ്റെ അടുത്തേക്ക് മാറിക്കോളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് മാറിയതിന് ശേഷമാണ് കൂടുതൽ കച്ചേരികൾ ഞാൻ ചെയ്തു തുടങ്ങിയത്. കച്ചേരികൾക്ക് പാടാനുള്ള ഒരുപാട് ഇൻപുട്സ് ഒക്കെ സാർ എനിക്ക് പറഞ്ഞു തന്നു, എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ സാർ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തു കച്ചേരികൾ പാടാനുള്ളത്. അങ്ങനെ ഒരു 6 വർഷം ഞാൻ മനു സാറിന് കീഴിൽ പഠിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ പഠിക്കുന്നത് ഡോക്ടർ ശ്രീവത്സൻ ജയമേനൻ സാറും സിക്കിൾ ഗുരുചരൺ സാറിൻ്റെ അടുത്താണ്. കൂടുതൽ എൻ്റെ ഫോക്കസ് കർണാട്ടിക് മ്യൂസിക്കിലേക്കായിരുന്നെങ്കിലും ഞാൻ ഫിലിം സോങ്സും അത്യാവശ്യം പാടുമായിരുന്നു. അങ്ങനെ ഞാൻ കോമ്പറ്റീഷന് ഞാൻ പാടിയിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സോങ് ഞാൻ പാടാം.

സ്കൂളിൽ ഞാൻ സ്ഥിരം ഭവൻസ് ഫെസ്റ്റിനും സി ബി എസ് ഇ സഹോദയ കോമ്പറ്റീഷനുമാണ് മത്സരിച്ചിരുന്നത് കൂടുതലായിട്ടും. അപ്പോൾ സംസ്ഥാന കലോത്സവം അങ്ങനെ ഒരു എക്സ്പോഷർ ഞങ്ങൾക്ക് സി ബി എസ് ഇ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത എൻ്റെ ഒരു ടാർഗറ്റ് എം ജി യൂണിവേഴ്സിറ്റിയിൽ മത്സരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എസ് എച്ച് കോളേജിൽ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ബി കോം പഠിക്കുകയാണെങ്കിൽ ഞാൻ എസ് എച്ചിലേ പഠിക്കൂ എന്ന് ഞാൻ അങ്ങനെ അച്ഛനോടും അമ്മോടും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് എസ് എച്ചിൽ ബി കോമിന് അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ വർഷം എനിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ രണ്ടാം വർഷമായപ്പോൾ എന്തായാലും എനിക്ക് ഈ വർഷം ശാസ്ത്രീയ സംഗീതത്തിന് മത്സരിച്ചേ തീരുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം ഞാൻ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കോമ്പറ്റീഷൻ കോളേജ് തലത്തിൽ തന്നെ വളരെ ഹൈ ക്വാളിറ്റി കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. കോളേജ് ലെവലിൽ തന്നെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വളരെയധികം പ്രാക്ടീസ് ചെയ്താണ് കോളേജ് ലെവൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് പങ്കെടുക്കുന്നത്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ആ വർഷം ഇവിടെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിലായിരുന്നു കോമ്പറ്റീഷൻ. അങ്ങനെ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് മുഖാരി രാഗത്തിലുള്ള ഭവതി വിശ്വാസോമ എന്ന കൃതിയാണ്. കോമ്പറ്റീഷൻ അധികം പാടി കേൾക്കാത്തൊരു രാഗമാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നോട് പറഞ്ഞ് അതിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നത് മനുസാറാണ്. ക്ലാസിക്കൽ മ്യൂസിക് അല്ലാതെ ഞാൻ ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്ങിനും പങ്കെടുത്തിരുന്നു ആ വർഷം. അങ്ങനെ ഒരുപാട് കാലത്തെ ആഗ്രഹം സഫലമായ നിമിഷമായിരുന്നു ഫസ്റ്റ് കിട്ടിയപ്പോൾ. ആ വർഷം ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്ങിന് തേർഡ് പ്രൈസ് ആയിരുന്നു. അതിനുശേഷം എൻ്റെ മൂന്നാം വർഷം വന്നു. മൂന്നാം വർഷവും ഞാൻ ഇതേ ഇവൻസിന് തന്നെയാണ് പങ്കെടുത്തത്. ഇത്തിരി ഓവർ കോൺഫിഡൻസ് കാരണമാണോ എന്താണെന്നറിയില്ല, പാടി എല്ലാം കറക്റ്റായി വന്ന അവസാനം ചെറിയൊരു തെറ്റ് വന്നു. ആ തെറ്റ് കാരണം എനിക്ക് സെക്കൻഡ് പ്രൈസ് ആയിപ്പോയി യൂണിവേഴ്സിറ്റിയിൽ. ബി കോം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എസ് എച്ചിൽ തന്നെ എം കോമിന് ജോയിൻ ചെയ്തു. എം കോമിന് ജോയിൻ ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം നഷ്ടമായ ഫസ്റ്റ് പ്രൈസ് തിരിച്ചു വാങ്ങിക്കണം എന്നുള്ളൊരു വാശി എനിക്ക് ഈ വർഷം ഉണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ അതേ ഇവൻസിന് തന്നെയാണ് ഞാൻ എല്ലാ വർഷവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്, ക്ലാസിക്കൽ മ്യൂസിക് ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്. ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്ങിന് കഴിഞ്ഞ വർഷം ഒന്നും കിട്ടിയില്ല, ഒരു പ്രൈസും ഇല്ലാത്ത അവസ്ഥയായപ്പോൾ അത് ഗ്രൂപ്പിന് തന്നെ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പോൾ അതിനും കൂടി ഇപ്രാവശ്യം പ്രൈസ് വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് വാശികളാണ് ഉണ്ടായിരുന്നത്, ക്ലാസിക്കലിന് നഷ്ടമായ ഫസ്റ്റ് പ്രൈസ് തിരിച്ചു വാങ്ങിക്കുക, ഈസ്റ്റേണിന് എന്തെങ്കിലും പ്രൈസ് കിട്ടുക എന്നുള്ളൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ വർഷം 2025 ദസ്തക് തൊടുപുഴയിൽ വെച്ച് നടന്ന കോമ്പറ്റീഷന്, എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ശാസ്ത്രീയ സംഗീതത്തിനും ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്ങിനും ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങളും കിട്ടി, ഇരട്ടി മധുരമുണ്ടായിരുന്ന ഒരു വിജയമായിരുന്നു ഈ വർഷത്തെ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്. 20 വർഷമായിട്ട് അടുപ്പിച്ച് ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് എസ് എച്ചിന്റെ ഈസ്റ്റേൺ ടീം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രൈസും ഇല്ല എന്നുള്ളൊരു അവസ്ഥയായപ്പോൾ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. അപ്പോൾ ഈ വർഷം ടീമിൽ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് കോളേജിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് സെബി നായരമ്പലം സാറാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു പുതിയ പാട്ടാണ് ഞങ്ങൾ കോമ്പറ്റീഷന് എടുത്തത്, അതെഴുതിയത് ചിറ്റൂർ ഗോപി സാറാണ്. അപ്പോൾ ഈ വർഷം എല്ലാവരും നന്നായി കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് കോളേജിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് വളരാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി കാപ്പിരാഗത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം, അതിൻ്റെ കുറച്ച് ഭാഗം ഇപ്പോൾ പാടാം.

ഇതുവരെയുള്ള ഒരു സംഗീതയാത്രയിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയാൻ സാധിക്കുന്നത് യേശുദാസ് സാറിന്റെ കയ്യിൽ നിന്ന് അഗസ്റ്റിൻ ജോസഫ് തമ്പുരു അവാർഡ് സ്വീകരിച്ച നിമിഷമാണ്. അത് അദ്ദേഹത്തിന്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് സാറിന്റെ സ്മരണാർത്ഥം നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യുന്ന കുട്ടിക്ക് യേശുദാസ് സാറ് തരുന്ന തമ്പുരു കിട്ടും. ഈ തമ്പുരു അവാർഡ് എന്റെ അച്ഛൻ ഒരുപാട് കാലം മുമ്പ് ആഗ്രഹിച്ചിരുന്ന അവാർഡാണ്. ഇൻഫാക്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അച്ഛൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഈ അവാർഡ് കിട്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗീത പാരമ്പര്യം ഒന്നുമില്ലാത്തൊരു കുടുംബമാണ് ഞങ്ങളുടേത്. അച്ഛൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭാവിയിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് ഈ പ്രൈസ് കിട്ടണം, ആ തമ്പുരു അച്ഛന് വേണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ ജനിച്ചു സംഗീതത്തിലേക്ക് വന്നപ്പോൾ അന്ന് തൊട്ട് അച്ഛൻ്റെ ആഗ്രഹമാണ് തമ്പുരു അവാർഡ് വേണം എന്നുള്ളത്. സീനിയർ കാറ്റഗറിയിലെ കുട്ടികൾക്കാണ് തമ്പുരു അവാർഡ് കിട്ടുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് സീനിയർ കാറ്റഗറിയിലേക്ക് കയറുന്നത് 14 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് തമ്പുരു അവാർഡ് കിട്ടിയെന്നതാണ്. മൂന്ന് കോമ്പറ്റീഷനും 1-ാം സ്ഥാനം കരസ്ഥമാക്കി ആ തമ്പുരു അവാർഡ്. അച്ഛൻ്റെ ആഗ്രഹ സബലീകരണം എന്ന രീതിയിൽ എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ അപ്പോൾ അതാണ് എനിക്ക് ഇതുവരെയുള്ളതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്. കഥകളിക്ക് പാടിയുള്ള അരങ്ങേറ്റം കഴിഞ്ഞത് ഈ കഴിഞ്ഞ ഏപ്രിലായിരുന്നു. അതിനു മുമ്പായി കഥകളിപ്പദ കച്ചേരികൾ നടത്തി വന്നിരുന്നു. എനിക്ക് കഥകളിപ്പദത്തിൽ എനിക്ക് മെയിനായിട്ട് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സംഗീത തിലകം ബഹുമതിയാണ്. അത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ് ആശാന്റെ സ്മാരകമായി നടത്തിയ അഖിലേന്ത്യാ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോഴാണ് സംഗീത തിലകം ബഹുമതി കിട്ടിയത്. ഇപ്പോൾ ഞാൻ കൂടുതൽ കച്ചേരികളും സോപാന സംഗീത കച്ചേരികളും കഥകളി സംഗീത കച്ചേരികളുമാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, എസ്പെഷ്യലി സോപാന സംഗീതമൊക്കെ പാടിക്കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരുപാട് അമ്മൂമ്മമാരും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരൊക്കെ എന്നോട് ഇങ്ങനെ വന്നിട്ട് മോളെ നന്നായിട്ട് പാടി, എനിക്ക് ഭഗവാനെ മുമ്പിൽ കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് നിറ കണ്ണുകളോട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച ഇവൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാരണം അവർക്ക് ഒരു സന്തോഷം കിട്ടി എന്നുള്ളതാണ് ഒരു കലാകാരി എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു നിമിഷം. അതുപോലെ കേരളത്തിലും ചെന്നൈയിലുമായിട്ട് പല വേദികളിൽ സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചു വരുന്നു. ഇപ്പോൾ ചെന്നൈയിൽ ഞാൻ ആദ്യമായിട്ട് കച്ചേരി അവതരിപ്പിക്കുന്നത് 2023-ലാണ്. അത് ഒരു അരങ്ങേറ്റം പോലെ തന്നെ സ്പെഷ്യലായിരുന്നു, കാരണം കർണാട്ടിക് മ്യൂസിക്കിന്റെ ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈയിലാണല്ലോ. അപ്പോൾ അന്ന് ഞാൻ നാദഇമ്പം എന്ന് പറഞ്ഞൊരു മൈലാപ്പൂർ സഭയിലാണ് കച്ചേരി നടത്തിയത്. ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ അന്ന് കച്ചേരി കേൾക്കാൻ വന്നിരുന്നു. പി ഉണ്ണികൃഷ്ണൻ സർ, സുജാത മോഹൻ മാമിന്റെ ഹസ്ബൻഡ് മോഹൻ സർ, അങ്ങനെ ഒരുപാട് പേര് വന്നിരുന്നു. അപ്പൊ അവരെല്ലാം ഒരുപാട് ഇൻപുട്സ് എനിക്ക് തന്നു. അതെല്ലാം എനിക്ക് മുന്നോട്ടുള്ള യാത്രയില് അത് എന്റെ മ്യൂസിക് ജേർണിയെ തന്നെ എൻഹാൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ പില്ലേഴ്സ് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. അവരെന്നെ ഇങ്ങനെ കൊണ്ടു നടന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും എത്തില്ല. ഒന്നാമതേ സംഗീത പാരമ്പര്യം ഇല്ലാത്ത കുടുംബമായതുകൊണ്ട് എക്സ്ട്രാ എഫേർട്ട് അച്ഛനും അമ്മയും ഇട്ടിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പല സ്റ്റേജസിൽ പെർഫോം ചെയ്യാൻ പറ്റിയതും പിന്നെ എല്ലാവരും എക്സ്പോഷർ കിട്ടിയത് അവർ കാരണമാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്താണ് എനിക്ക് കിട്ടിയ ഗുരുക്കന്മാർ, ശ്രീവത്സൻ സർ, ശ്രീകിൾ ഗുരുചരൻ സർ, ഏലൂർ ബിജുമാഷ്, കോട്ടയ്ക്കൽ മധുമാഷ്, സിന്ധു മിസ്, മനു സർ, ഇവരെല്ലാവരും കാരണമാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ കാരണമാണ്. ഈ ഗുരുക്കന്മാരെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നത്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമിഴ് ഗാനം പാടാം.

ഈ പ്രോഗ്രാമിൽ എന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും കുറച്ച് പാട്ടുകൾ പാടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതുവരെ എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. കലാപ്രബോധിനി.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ്

SSS കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച്

മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

കാഞ്ചന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമി നവരംഗ സന്ധ്യയിൽ അരികേവ മധുചന്ദ്ര

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.